അയ്യപ്പ സ്വാമി അയ്യപ്പ അയ്യപ്പ ശരണം അയ്യപ്പ അയ്യപ്പ സ്വാമി അയ്യപ്പ അയ്യപ്പ ശരണം അയ്യപ്പ.

ലവോ അത്തിക്കായ് കായ് കായ് ആലങ്കായ് വെണ്ണിലവേ ഇത്തിക്കായ് കായാതേ എന്നെ പോൽ പെണ്ണല്ലവോ ഇരവുക്കായ് ഉറവക്കായ് എങ്കും എന്ത ഏഴയ്ക്കായ്.

കോഴിക്ക് സേവൽ സ്വന്തം, കുയിലുക്ക് ജോഡി സ്വന്തം, ആടുക്ക് പൊണ്ണു സ്വന്തം, പല കാലമാ നാമും അവസര സ്വന്തം കൊണ്ടും സില കാലമാ. പല്ലാക്ക് ഉടലെ കണ്ട് പളവ

പാടും മാന്തളിർ കരം നീട്ടി മൗനമായി നമ്മെ വാഴ്ത്തുതേ കണ്ണാ മൗനമായി നമ്മെ വാഴ്ത്തുതേ மாசிலா நிலவேனம் காதலை மகிழ்வோடும் மாநிலம் கொண்டாடுதே. அன்பே இன்பம் எங்கே